ഭഗതഭായ തുടങ്ങിയ സംസാർപ്പൻ ഭക്തി തനോ ശീഷാര സർവകല്യാണ സൂഖനദനാം ഗുഡജാതായ വിശ്രാമ സകൽ ദൂക്കാവതനാസ നാനകനാം ജപോ ഗുന്താസ് ഉപജീ പ്രീത പ്രേമര ശാവ മന്ത്രന്തര ഹി സ്വാവോ നേത്രോപേഹ ദർശുഖോ ഹേ മാന ഭക്സ സാധ ചരണതോ ഹേ ഭഗത ജനാഗ മന്ദരംഗ ബിർള ഗൗ ഭാവ സം ഏക ബാസ്ത ദിജയകർമയാ ഗുരുപ്രസാദ നാം ജപലയ താകിമഹീന ജായ നാനകരയാ സർവസമായ പ്രഭക് ശാന്തിന ദയാല ഭഗത വശല സദാ കൃപാൽ അനാഥനാഥ ഗോബിന്ദ ഗോപാൽ സർവഘടാ കർത്ത പ്രതപാലാദ പുരുകാരൻ കർത്താർ ഭഗത ജനാഗേ പ്രാൻ ആധാർ ജോ ജോ ജപേ സോയ പുനീത ഭഗത് പായ ലാഭേ മനഹീതം നിർഗുണിയാർ നീച അജാൻ നാനക് തുമരി ശരണം പുർഖ ഭഗവാൻ സർവൈകുണ്ഠ മുക്ത മോഹ പായ ഏക നമ കർക്കേ ഗുണ ഗായേ അനുഗരാജ ഭോഗ ബഡയായി ഹർക്കേ നാമ കി കഥാ മന പായി ഭവഭോജന കാ പര സംഗീത രസന ജപതി ഹര ഹർ നീതി ഫലി സോ കരണീ ശോഭാ തന്മന്ധിർദയ ബസേ പൂർണ ഗുരുമന്ത് സാ സംഗ പ്രഭു ദേഹോ നിവാസ സർവസുഖ നാനക് പ്രകാശ ലോക സർഗുണ നിർഗുണ നിരങ്കാര ശൂന്യ സമാധി ആപ് ആപന കിയാ നാനകായാ പേ ഹി പ്രജാപഷ്ടപതി ജപ കാര്യ കശനാ ദൃഷ്ടിതാ പാപം തപ കഹതേ ഹോതാ ജപ ധാരി ആപന ശൂന്യ സമാത ബൈര വിരോധ കേ സംകമാത് ജപ ഇസ്കാ വർണ ചെഹന്നാ ജാപ തബ തബ ഹർ സോ കൗ കസേ ബ്യാപത ജപ ആപന ആപ് ആപാര ബ്രഹ്മ ത മോഹ കാ കേ ശോഭത പരമ ആപന ഖേ ലാവൃതി ജാ നാന കർണേ ഹാരണ ദുജാ ജപ ഹോബത പ്രഭ കേവല തനി താ ബാന്ധ മുഗത കൗ കിസ് കോ ഗനി ജപ കെ ഹർ അഗം അപാര തബ നർഗ സുര കഹ കൗന ആവതാര ജപ നിർഗുണ പ്രഭ സഹ സ്വഭായ തബ ശിവ ശഗത കഹ ഹോ കെ തുഠായ ജപ ആപ ആപ ബനി ജോ തര തബ ഗമന ഡാര ഗമന കത ഡരായ അപന ജല താപ കർണേ ഹാര നാനക ഠാകുർ അഗമ അപാര അവിനാശി സുഖ ആപൻ ആസന്ത ജന മരണ കഹ കഹ വിനാശം ജ പൂർണ കർത്ത പ്രഭ സോയ തബ ജമകി ത്രാസ കഹ ഹോ കെ തുഖി സോയ ജപ അവഗത അഗോചര പ്രഭ ഏകാ തപ ചിത്രഗുപ്ത കിസ പൂഷത രേഖാ ജപനാഥ നിരഞ്ജന ഗോചര അഗാധേ തപ കൗൺ ഷുട്ടേ കൗൺ ബന്ധന ബാധേ